0: തന്നെ കമ്മിയാത്താത്ത മെയ്യ ഇരിക്കാൻ സർ
1: എന്റെ തൈ അയ്യോ ഒയ്യാനും വായിക്കണോ പൈനോറക്ക് പയ്യോന് മകുറിൽ കമ്മനു വന്നു നെഞ്ചിട്ടിയ പോകൂ
0: നകത്തൈ എന്നില്ല ഔ ബസ്സിൽ നികത്തുവാപ്പും നത്തറായി എന്നെ പേനാങ്ങനക്ക് നസു ഇസിനെന്ത് തോന്നിപ്പോ അറിയപ്പൊ നീയാക്കിയായി
2: പവാനി റോയ് ഇനന്റെ മേരുവാൻ പേരിയാണ്.